0: പ്രേമിയ ആയു എന്ന ചിത്രപടത്തെ മേധാ ഇതിരിപത് കൊടുത്തിരുന്നത് അവശ്യ സുദുഃഖം സപ്രാ നുതിബീമിനിസ ഏവ തോറാകിനത്തായി സുദത് മഹദി ഉൽമഹതാ പവസുവ അഹത ടിവി നമി നവ രൂപാണി നാളികാവ ക്ലങ്ങുദീമ പ്രയത്തക ദിനത്തിട്ട് ശ്രീലങ്കാവെ രൂപാണി നാളിക ആദരട്ട് അലുത് രൂപാണി നാളികാവത് ലങ്ങുദീപ ഇക്കണോ അഹസ ടിവി അന്വയം നം കൊട്ടയത്തെ ഇമ്മ നാളികാവെ വികാസനയെ ലങ്ങുദീപ ആരംഭ കണ്ട ഭവദേഹി പ്രധാനി ആചാര്യ സെനിസ് ദിശാനായക മഹത്താ പവസനോ സീമാവംഗ്യൻ തുറവു ഗുണാത്മക ജനമാധ്യ കലാവ പ്രേക്ഷകേണ്ട ദായദഗിരി അഹസ ടിവി നാളികാവെ മൂലികാരമുണ ഭവത് കൊളുമ്പ പെവറ്റി മാധ്യമകുതി മഹത്താ പ്രകാശ കല പ്രത്യൂരപോത്പത എലിവയ സങ്കരാവ പ്രകാശിത പത്കരണ ബിസിനസ് മീഡിയ ഇന്റർനാഷണൽ സമാഗമം മകി ആരംഭക്കരിയുമെട്ടിയാണ് അഹസ ടിവി നാളികാവ് പിയോ ടിവി ഹാ ഡയലോഗ് നാളികാവസ്സേ വികാസനീകരണ ഭവ ഈ മൗ സമാഗമമാണ് അഗ്രോട്രേഡ് സമൂഹ വ്യാപാരി ബാബത്തി നിലങ്ക് കരുണാരത്ന മഹത്താ സന്ധാനം കല ജാതിക രൂപവാണി അതുലു പ്രധാന രൂപവാണി നാളികാവുള്ള സേവയക്കള് പ്രവീണിയൻ റെസക് വിമ നാളികാട്ട് എക്വീസിട്ട ഭവത് നാളികാർ പ്രധാനി ആചാര്യ സെനിസ് ദിശാനായക മഹത്താ പ്രവസുവ കൊളംബ ജാത്യന്തര പ്രദത്തിനുടെ ലക്സംഖ്യാത ജനകായ ശ്രീലങ്കാവെ വിജയത്തിന് വരട്ടത് ബണ്ടാനായക ജാത്യന്തര ഗുണാനുസ്മരണ ശാലാവിയെ പെവത്തിന് കൊളംബ പൊത് പ്രദർശനയുടെ ദിനപത ലക്ഷസംഖ്യാത് ജനതാവാക് പെമിനെ മീൻസിറ്റിനവാണ് പസുകെ വിശയവിനിത അഗമത്തിന് ഹരണ അമൃതസൂരിയമെനിയ തിങ്വീർത്തു വിമ പൊത് പ്രദർശനയെ ഒക്ടോബർ ഹത്ത വിനിതാക്കുക പെവത്തനോ പ്രദർശനക്കുട്ടി ഹാർദ്യ ഹത്തപ്പഹക്കിൻ വിമ പ്രദർശനയുടെ ജാത്യാന്തര പൊത് പ്രകാശകിൻ ശ്രദ്ധ സഹഭാഗിവനാത്ര മെഹയതി ശീലം പൊത്ത് വട്ടം സഹിത്വ പാട്ട് കാൻഡ ലഭാഗത്തേക്ക് ബോത് ശ്രീലങ്ക പൊത് പ്രകാശകിംഗി സംഗമി പ്രകാശകരണ് മെഹതി പൊത് പ്രദർശനയുടെ സഹഭാഗി പൊത്തെലിതക്വീമ ലേഖക പാഠക ഹമുവി സാഹിത്യ വിചാരയ സംബന്ധത്തെ പ്രവർത്തനം ശ്രീലങ്കാവെ സേവ പ്രദർശനിക്കും വിശാലാവസ്ഥയും ജനത പെമിനത്ര ഇയെമിട്ട് ലക്ഷദായകടധിക പീഡിത പ്രദർശനത്തെ പെമിയെത്തി ഭവ എഹി സംവിധായകൻ പവസനം മാസ എക്കുലഹക്കതി മദ്രാവ്യ ടോണ്ട് വിസക്കരുവൻ തിസ്താഹ കത്തടങ്കൂട്ട് റട്ട ഇക്കട്ട് ജാതിക മെഹിമ ആരംഭ കൊട്ട് മാസ എക്കുലഹക്ക് ഗതമെന്ന് വിട്ട് മദ്രാവ്യ മെട്രിക് ടോൺ വിസക് സമഗ സെക്കറുവൻ തിസ്താഹട്ട് ആസാന പിരിസ കത്തടങ്കൂട്ടുകനേത്തായി പോലീസിയെ പവസനമാണ് റട്ടപുര വ്യാത്വ പാവത്തിന് മദ്രാവ്യ ജാരമ സഹമുലിമ വെടപ്പെത്തിയുമേ അറമണി പ്രജ വിസിംഗ് പസുകി അവസരെ ഒക്ടോബർ തീർപ്പനിത റട്ടമ ഇക്കട്ട് ജാതിക മെഹിമ ആരംഭിക്കലാം മിമ കാലയത്തുള്ള സിദ്ധുക്കനല്ലാതെ മദ്രാവ്യ വെട്ടലിയും വിസിയാട്ടദാഹക്കട്ട് അധിക സംഖ്യയാക്കി മക്കറൽ ലക്ഷ പഹലവാക്കട്ട് അധിക പ്രമാണ അത്തനങ്കുട്ടുകനെത്തിയ അത്ര റുപ്യൽ കോട്ടി എക്കാമാരക്ക് അധിക വട്ടനാക്കമിയു ഗഞ്ചാ പല വിനാശക്കള പോവത് പോലീസിയെ സന്ധാനം കരണം ദനട്ട് ബന്ദരാഗാര ഉറന്നുവാസിട്ട് അതിവേംഗൻ തീരെ എത്തപ്പാക്കട്ട് അധിക പിഴിത മദ്രാവ്യ വെറുതി വിളിട്ട് അത്തടങ്കുടുകനെത്തിയായ ബോവത് ബന്ദനാഗാര ആറഞ്ച് മാർക്ക് പവസനമാണ്
1: ശ്രീലങ്കാവെ തുറത്തു രൂപവിതകനാവേ കൊളംബ സിറ്റ് അപ്പൊ നിയോജിത സഭയിലത് പൂവത്തെ ശ്രീ തുറത്തുറുകനാമമ ധർപ്പാൽ കുടിക്കാറി ആയുബോവൻ രാത്രി സന്ധതരുവെടുത്തിട്ടാണ് സിനസുരാധാ ദിനിയെ ഉദയ ഹത്തേസിട്ട് അട തക്വാ സനിതാ സാധ്യ ഇരിതാ ഉദയസന അട്ടേസിട്ട് ദഹായ തക്വാ ഇരിതാ സംഗ്രഹ ക്രിയാത്മക വേണോ ഒബഗി മൂല്യതാകത്തെ അനുഹത്തരായ പാലോയ ദാനമേ വിസി തുന എമനത്തം അനുഹത്തരായ പാലോയ ദാനമേ വിസി അറ്റ കഥാക്കല്ല ലബാതെ ഒബ ക്രെഡിറ്റ് കാർഡ് പത്വലിംഗ് മൂല്യമേ ആധാർ ലബാതെ നാം താമത് വൈസ്തുവന്തവേമി
2: അപ്പ പശുകേ സതി കീപേക്കമ വരിൻവര ഉപവിത ഗിനാവാ ദിമോപ്യന്ന ദരുവൻ അത്ര എത്തി സിനിഹസഹ ആദരി പിലിബന്ധ ലീവുന കീത കീപയാ ඔවුනුන් එම ආදරය සෙනෙහස ප්‍රකාශ කරගන්නා විවිධ ආකාරයන් ගැන එම ගීතවලින් ඔබට දැනෙන්නට ඇති. ඉතින් මොනතරම් ආදරයෙන් සෙනෙහසින් බැඳුනත් දරුවන්ට වැඩි කාලයක් තම දෙමාපිය තුරුලේ ඉන්නට හැකිවන්නේ නැහැ. සුබදාමට අනුව ඔවුන්ට ඔවුන්ගේ ජීවිත අලුතින් පටන් ගැනීම සඳහා දෙමෝපියන්ගෙන් වෙන් වෙලා යන්න සිද්ධ වෙනවා. අපි අද අදහස් කළා ඉසි දරුවන් තම දෙමාපියන්ගෙන් ඈත් වෙලා යන විට දෙමාපියන්ට දැනෙන හැඟීම් මොන වගේද කියලා ගීත කීපකින් ඔබ සමග බෙදා ගන්නට. අපාද පළමු තෝරාගත් ගීතෙන් කියවෙන්නේ තම ආදරණීය දරුවන් දීගගේ පසු ගීතර තනිවන මව් කෙනෙකුගේ සිතේ ඇතිවෙන තනිකම පාළුව ගැන සහ ඇයි පාළුව මකා ගන්න අතීත සැමරු මතක් කරමින් ඒ දුක තුනී කරගන්න දරන උත්සාහයක්. ඉතින් අහල බලන්න වියපත්තු තම සැමියා සමග දුක සැප බෙදා ගනිමින් තම දියණිය හා පුතා ඔවුන්ගේ මොනබුරු මිනිබිරියන් සමග නැවතින තුරු බලා සිටින මේමව තම දුක ප්‍රකාශ කරන ආකාරය කුතරම් හැඟීම් වලද කියලා. මහාචාර්ය සුනිල් ආරියරත්නයන්ගේ ගීත පද රචනයක් ආචාර්ය රෝහණ වීරසිංහ විසින් සංගීතවත් කොට තිබෙනවා. ගායනය ආචාර්ය නන්දා මාලිනී විසිනි.

വിവിധ രസമസക്കറിന് ഗീത അതറിയും വിരഹഗീത പലറ്റ് ഉഹോദിനെ പ്രിയകരണമാണ്. പ്രവീണ ഗായക് ഗീത കോക്കില എച്ച് ആർ ജ്യോതിപാലയാണ് ഗായനാകരണ മേ ഗീതയത് തമാ ഹരയാണ് പെൺവത്തിയേട്ട് അവാങ്കുഹൃത്തന സമുദ്ര സെത് കവിയാക്വനി വിരഹഗീത ലളിത് എസ് മൈച്ചിപാല സിന് അതരാചനാകര തിരുവനാണ്.